0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. സ്പെയിനിലെ സൌത്ത പ്രദേശത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധിയിൽ ആശങ്കയറിയിച്ചും ലോകത്തിന്റെ വിവിധയിടങ്ങളിലെ യുദ്ധങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്കായി പ്രാർത്ഥിച്ചും ലിയോ 14-ാമൻ പാപ്പ. ഓഗസ്റ്റ് 2 ഞായറാഴ്ച വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ നിന്ന് ത്രികാലജപ പ്രാർത്ഥന നയിച്ച ശേഷം തീർത്ഥാടകരെയും സന്ദർശകരെയും അഭിവാദ്യം ചെയ്തു സംസാരിക്കുകയായിരുന്നു പാപ്പ. സൌത്ത പ്രദേശത്തെ സ്ഥിതിഗതികൾ താൻ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രസ്താവിച്ച പാപ്പ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥ്യത്തിൽ പ്രദേശത്ത് സമാധാനവും സ്ഥിരതയും നീതിയും ഉണ്ടാകട്ടെയെന്നാണ് താൻ പ്രാർത്ഥിക്കുന്നതെന്നു പറഞ്ഞു. മൊറോക്കോയുമായി അതിർത്തി പങ്കിടുന്ന സൌത്തയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം 60,000-ൽ പരം ആളുകളാണ് കയറാൻ പരിശ്രമിച്ചത്. കടൽമാർഗം അതിർത്തി കടക്കാനുള്ള ശ്രമങ്ങൾക്കിടെ തിരക്കിൽപ്പെട്ടും കടലിൽ വീണും കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം പ്രദേശത്ത് 67 പേരെങ്കിലും മരിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു. ലോകത്ത് യുദ്ധങ്ങളും സംഘർഷങ്ങളും മൂലം ദുരിതമനുഭവിക്കുന്ന ആളുകളെയും പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണത്തിൽ അനുസ്മരിച്ചു. യുദ്ധങ്ങൾ അവസാനിക്കാനും സംഘർഷങ്ങൾക്ക് നയതന്ത്രപരമായ പരിഹാരങ്ങൾ കണ്ടെത്തുവാനുമായി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. പുതുജീവന്റെയും യഥാർത്ഥ സന്തോഷത്തിന്റെയും ഉറവിടമായ ക്രിസ്തുവിലേക്കു മടങ്ങാൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്ത് ലിയോ 14-ാമൻ പാപ്പ. ഓഗസ്റ്റ് 1-6 തീയതികളിലായി ബോസ്നിയ ഹെർസഗോവിനയിലെ മെജുഗോറിയയിൽ നടക്കുന്ന മ്ലാത്ഫെസ്റ്റ് യുവജന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന യുവതീ യുവാക്കൾക്കായി നൽകിയ സന്ദേശത്തിലൂടെയാണ് പരിശുദ്ധ പിതാവ് ഇത്തരമൊരു ആഹ്വാനം മുന്നോട്ടുവച്ചത്. പ്രാർത്ഥനയിലൂടെയും തിരുവചന ശ്രവണത്തിലൂടെയും കൂദാശകളിലൂടെയും കർത്താവുമായുള്ള വ്യക്തിപരമായ കണ്ടുമുട്ടലിന്റെ ഭംഗി തിരിച്ചറിയാൻ സാധിക്കണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. യേശുവിന്റെ പിന്നാലെയുള്ള യാത്രയിൽ ജീവിതത്തിലെ ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങളെയും ഹൃദയത്തിന്റെ അസ്വസ്ഥതകളെയും അഭിമുഖീകരിക്കാനും വിശ്വാസത്തിൽ വളരാനുമുള്ള അവസരമാണ് ലഭിക്കുന്നതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ തങ്ങളെത്തന്നെ വിട്ടുകൊടുക്കാനും സഭയുടെ മാതാവായ പരിശുദ്ധാമ്മയുടെ പ്രാർത്ഥനകൾക്ക് തങ്ങളെത്തന്നെ സമർപ്പിക്കാനും പരിശുദ്ധ പിതാവ് യുവജനങ്ങളെ ക്ഷണിച്ചു. യേശുവുമായുള്ള കൂടിക്കാഴ്ച നൽകുന്ന സന്തോഷത്തോടെയും ധൈര്യത്തോടെയും സാക്ഷ്യമേകാൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്ത് ലിയോ 14-ാമൻ പാപ്പ. ജൂലൈ 31-2 തെക്കേ അമേരിക്കയിലെ ഇക്വഡോറിലെ ഇബാറയിൽ നടന്ന 7-ാമത് ദേശീയ യുവജന ദിനാഘോഷങ്ങളുടെ അവസരത്തിൽ നൽകിയ ഒരു വീഡിയോ സന്ദേശത്തിലാണ് പരിശുദ്ധ പിതാവ് ഇത്തരമൊരു ആഹ്വാനം മുന്നോട്ടുവച്ചത്. ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന തിരുവചനത്തെ അടിസ്ഥാനമാക്കിയ ദേശീയ യുവജനദിനത്തിന്റെ പ്രമേയം പരാമർശിച്ച പാപ്പ ദൈവത്തിന്റെ വിളികേട്ട് ധൈര്യപൂർവം ദൃഢനിശ്ചയത്തോടെ അവനെ പിന്തുടരാൻ സാധിക്കണമെന്ന് യുവജനങ്ങളെ ഓർമ്മിപ്പിച്ചു. യുവജനങ്ങളുടെ സാക്ഷ്യത്തിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞ പാപ്പ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുന്നതിനായി ഇന്ന് സഭയ്ക്കു വേണ്ടത് യുവജനങ്ങളുടെ സന്തോഷവും അവരുടെ ധൈര്യവും ശക്തമായ സാക്ഷ്യവുമാണെന്ന് പ്രസ്താവിച്ചു. ക്രിസ്തുവിന്റെ ക്ഷമയുടെയും അനുരഞ്ജനത്തിന്റെയും സമാധാനത്തിന്റെയും പ്രഘോഷകരാകാൻ പരിശുദ്ധ പിതാവ് ഏവരെയും ക്ഷണിച്ചു. ലോക യുവജനദിനത്തിൽ നിന്ന് പ്രചോദനമുൾക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇക്വഡോറിനൊപ്പം പെറുവും തങ്ങളുടെ ദേശീയ യുവജനദിനം ആഘോഷിച്ചിരുന്നു. അസീസിയിലെ ദണ്ഡവിമോചന സാധ്യത മഹത്തായ ആത്മീയ അനുഗ്രഹമെന്നും അത് വിലമതിക്കാൻ ശ്രമിക്കണമെന്നും ഓർമ്മിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ. ഏതാണ്ട് ഒരു മാസത്തോളം കസ്തൽഗാന്തോൾഫോയിൽ കഴിഞ്ഞ ശേഷം വത്തിക്കാനിൽ തിരികെയെത്തിയ പരിശുദ്ധപിതാവ് ഓഗസ്റ്റ് മാസത്തെ ആദ്യ ഞായറാഴ്ച വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ നിന്ന് ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിലാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഒണോറിയൂസ് മൂന്നാമൻ പാപ്പായിൽ നിന്ന് 1216 നേടിയെടുത്ത ഈ സവിശേഷാനുകൂല്യം വിലമതിക്കാമെന്ന് ആഹ്വാനം ചെയ്തത്. വിശുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ ദണ്ഡവിമോചന സാധ്യതയെ ഓർത്ത് ദൈവത്തിനു നന്ദി പറയാമെന്ന് പാപ്പ പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14 പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് അടുത്തത്.

0: യൂറോപ്പിൽ വേനൽക്കാലമായതിനാൽ റോമിന് പുറത്ത് കസ്തെൽഗാന്തോൾഫോയിലുള്ള വേനൽക്കാല വസതിയിലായിരുന്ന ലിയോ പതിനാലാമൻ പാപ്പ ജൂലൈ 27 തിങ്കളാഴ്ചയായിരുന്നു വത്തിക്കാനിലേക്ക് തിരികെ എത്തിയത്. ഓഗസ്റ്റ് 2 തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ഞായറാഴ്ചകളിൽ പതിവുള്ളതുപോലെ പരിശുദ്ധ പിതാവ് ത്രികാലജപ പ്രാർത്ഥന നയിക്കുകയും ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. യൂറോപ്പിൽ കനത്ത വേനൽക്കാലമായിട്ടും ആയിരക്കണക്കിനാളുകൾ പാപ്പായെ കാണാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും ആശീർവാദം സ്വീകരിക്കാനുമായി വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിനകത്തും പരിസരങ്ങളിലുമായി നിലനിന്നിരുന്നു. ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക്, ഇന്ത്യയിൽ വൈകുന്നേരം 3:30 പരിശുദ്ധ പിതാവ് അപ്പസ്തോലിക കൊട്ടാരത്തിന്റെ ജാലകത്തിലെത്തുകയും ഏവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് തന്റെ പ്രഭാഷണം നടത്തുകയും ചെയ്തു. 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരുൾപ്പെടുന്ന ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുന്ന യേശുവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ ഞായറാഴ്ചയിലെ സുവിശേഷ വായനയായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14 13-21 വരെയുള്ള സുവിശേഷ ഭാഗത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണം നടത്തിയത്. ഇറ്റാലിയൻ ഭാഷയിൽ പാപ്പ നടത്തിയ പ്രഭാഷണത്തിന്റെ പരിഭാഷ ഇപ്രകാരമാണ്.
1: Cari fratelli e sorelle, buona domenica! Quando ascoltiamo il Vangelo, sentiamo spesso raccontare dei segni compiuti da Gesù. Sono gesti che manifestano la sua speciale dedizione per noi, cioè la salvezza che egli porta nel mondo.
0: Priya sahodari sahodaranmare, Shubhanyayar. സുവിശേഷം ശ്രവിക്കുമ്പോൾ പലപ്പോഴും യേശു പ്രവർത്തിച്ച അടയാളങ്ങളെക്കുറിച്ച് നാം കേൾക്കാറുണ്ട്. അവ അവന്റെ നമ്മോടുള്ള പ്രത്യേക പ്രതിജ്ഞാബദ്ധതയെ, അവൻ ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന രക്ഷയെ വെളിപ്പെടുത്തുന്ന പ്രവൃത്തികളാണ്. ജീവിതത്തിന് അർത്ഥം നൽകുകയും അതിനെ തിന്മയിൽ നിന്നും പാപത്തിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യുന്നവനായാണ് കർത്താവ് ഓർക്കപ്പെടുന്നത്. അന്ധർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും നൽകുമ്പോൾ ക്രിസ്തു അത്ഭുതകരമായ പ്രവൃത്തികൾ മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് എല്ലാവരോടും പ്രഖ്യാപിക്കുക കൂടിയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം യേശുവിന്റെ പ്രവൃത്തി ഇന്ദ്രിയങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് അവ തിരികെ നൽകുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും അവൻ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ആവശ്യങ്ങൾ കൂടി നടത്തുന്നുവെന്നും സാക്ഷ്യപ്പെടുത്തുന്നത്. കേൾവിശക്തി തിരികെ ലഭിച്ച ബധിരനോട് കേൾക്കാനുള്ള സുവിശേഷം കർത്താവ് അറിയിക്കുന്നു. കാഴ്ചശക്തി തിരികെ ലഭിച്ച അന്ധനോട് അവനുവേണ്ടി പൂർത്തിയാകുന്ന വീണ്ടെടുപ്പിന്റെ മഹത്തായ പ്രവൃത്തി കാണിച്ചുകൊടുക്കുന്നു. അതുപോലെ വിശക്കുന്നവർക്ക് യേശു ഭക്ഷണം നൽകുന്നു. അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിന്റെ അർത്ഥം കർത്താവുമായുള്ള കൂടിക്കാഴ്ച പോഷണം നൽകുന്ന ഒരു അനുഭവമാണെന്നതാണ്. മരുഭൂമിയിൽ, അതായത് നമ്മുടെ ആവശ്യങ്ങളുടെ മുന്നിൽ, ക്രിസ്തു ജീവന്റെ അപ്പമാണ്. അവിടുന്നോടൊപ്പമാകുമ്പോൾ നമുക്ക് ആവശ്യം വേണ്ടത് സമൃദ്ധമായി ലഭിക്കുന്നു. അവരെല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി 12 കൊട്ടകൾ നിറയെ ശേഷിക്കുകയും ചെയ്തു. ഈ സംഖ്യ കർത്താവിന്റെ ദാനം സാർവലൗകികമാണെന്നും നമ്മോടുള്ള അവിടുത്തെ കരുതൽ ഒരിക്കലും കുറയുന്നില്ലെന്നും വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു യഥാർത്ഥത്തിൽ മാനവികതയുടെ വിശപ്പിനെ, നമ്മുടെ സത്യത്തിനും ജീവനും വേണ്ടിയുള്ള വിശപ്പിനെ തൃപ്തിപ്പെടുത്തുന്നു. അതോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ ഒന്നും പാഴാകുന്നില്ലെന്നും അവിടുത്തെ പ്രവൃത്തി നമ്മെ പഠിപ്പിക്കുന്നു. കൂട്ടിവയ്ക്കുന്നതും പാഴാക്കുന്നതും ഒരേ തിന്മയുടെ, അത്യാഗ്രഹത്തിന്റെ രണ്ടു വശങ്ങളാണ്. ആത്മാവിന്റെ ഈ രോഗം മനുഷ്യനെ സമ്പത്തിന്റെ മതത്തിൽ മുക്കി വിശപ്പുമൂലം കരയുകയും ദാഹം മൂലം നിലവിളിക്കുകയും ചെയ്യുന്നവരെ മറക്കാൻ തക്ക വിധം ഇന്ദ്രിയബോധം നഷ്ടപ്പെട്ടവരാക്കി മാറ്റുന്നു. അങ്ങനെ ചീഞ്ഞു നശിക്കുന്ന വസ്തുക്കളുടെ ആഡംബരത്തിനു മുന്നിൽ ഭക്ഷണമില്ലാത്തവരുടെ നീട്ടിയ കൈകളും സമാധാനമില്ലാത്തവരുടെ കത്തിനശിച്ച വീടുകളും നിലനിൽക്കുന്നുണ്ട്. യുദ്ധത്തിന്റെയും അഹങ്കാരത്തിന്റെയും മരുഭൂമിയിൽ കർത്താവ് എത്രമാത്രം ദയയോടെയാണ് സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി ആശീർവദിച്ച് ജനക്കൂട്ടത്തിന് വിതരണം ചെയ്യാനായി അപ്പം മുറിച്ച് ശിഷ്യർക്ക് നൽകുന്നത് ഇന്ന് നമുക്കു കാണാം. കരുണയുടെ ഈ അത്ഭുതത്തിൽ അന്ത്യത്താഴത്തിൽ പൂർണതയിലെത്തുന്ന യേശുവിന്റെ സവിശേഷ പ്രവൃത്തികളെ നാം തിരിച്ചറിയുന്നു. അന്ന് ദൈവപുത്രൻ മാനുഷികതയിൽ നമ്മുടെ സഹോദരനെന്ന നിലയിൽ തന്റെ സ്വന്തം ജീവൻ തന്നെ നമുക്കു നൽകുന്നു. ദിവ്യകാരുണ്യമെന്ന കൃപ നാം സ്വീകരിക്കുമ്പോൾ കുടുംബത്തോടും സുഹൃത്തുക്കളോടും കൂടെ ഭക്ഷണം ആശീർവദിച്ച് പങ്കിടുന്നതിൽ തുടങ്ങി നമ്മുടെ ദൈനംദിന പ്രവൃത്തികളിലൂടെ ദിവ്യകാരുണ്യത്തിന്റെ ഭംഗിക്ക് സാക്ഷ്യം വഹിക്കുന്നതിന് നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. നമുക്കരികിലുള്ള പാവപ്പെട്ടവരെ കൂടി ഉൾച്ചേർക്കാനാകുന്നെങ്കിൽ യേശുവിനോടൊപ്പമുള്ള അവധിക്കാലവും സാഹോദര്യപൂർണമായ ശാന്തതയുടെ സമയമായി മാറും. അതുകൊണ്ട് കരുതലുള്ള അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോട് ആർക്കും അന്നന്നത്തെ അപ്പം മുടങ്ങാതിരിക്കാൻ വേണ്ടി സ്നേഹത്തിൽ വളരാൻ നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
1: Chiediamo dunque alla Vergine Maria, madre premurosa, di farci crescere nella carità, perché a nessuno manchi il pane quotidiano.
0: തന്റെ പ്രഭാഷണത്തിനു ശേഷം പാപ്പ ലത്തീൻ ഭാഷയിൽ ത്രികാലജപ പ്രാർത്ഥന നയിക്കുകയും പ്രാർത്ഥനയുടെ അവസാനം ഏവർക്കും ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini nunciavit Mariae. Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen.
1: Ecce ancilla Domini.
2: Fiat mihi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est,
2: et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix,
2: lumine fiuciamur promissionibus Christi.
1: Oremus. Gratiam tuam, quesimus Domine, mentibus nostris infunde, ut qui angelo nunciante, Christi filii tui incarnationem coniovimus per passionem eius et crucem ad resurrectionis gloriam perducamur per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, requiem aeternam dona eis Domine,
2: et lux perpetua lucia teis,
1: requiescant in pace.
2: Amen.
1: Dominus vobiscum,
2: et cum spiritu tuo,
1: sed nomen Domini benedictum,
2: et hoc nunc et usque in saeculum,
1: adiutorium nostrum in nomine Domini,
2: qui feci caelum et terram.
1: Benedicat vos omnipotens Deus, Pater, et Filius, et Spiritus Sanctus.
2: Amen. Amen.
0: ആശീർവാദത്തിനു ശേഷം തനിക്ക് മുന്നിലുണ്ടായിരുന്ന വിവിധ ഭാഷക്കാരും രാജ്യക്കാരുമായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്പെയിനിന്റെ സ്വയംഭരണ പ്രദേശമായ സൌത്തയിലെ വലിയ കുടിയേറ്റ പ്രതിസന്ധിയിൽ ആശങ്ക രേഖപ്പെടുത്തുകയും നിരവധിയിടങ്ങളിലെ യുദ്ധങ്ങളും സംഘർഷങ്ങളും മൂലം ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ അനുസ്മരിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കാൻ ആഹ്വാനം നൽകുകയും ചെയ്തു. അസീസിയിലെ ദണ്ഡവിമോചനവും പരിശുദ്ധ പിതാവ് പ്രത്യേകം പരാമർശിച്ചു. പ്രാർത്ഥനയ്ക്കും പ്രഭാഷണത്തിനും അഭിവാദ്യങ്ങൾക്കും ശേഷം ഏവർക്കും ഒരു നല്ല ഞായർ ആശംസിച്ചുകൊണ്ടാണ് പാപ്പ ജാലകത്തിങ്കൽ നിന്നും പിൻവാങ്ങിയത്.
1: A tutti auguro una buona domenica.
0: ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കിവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ

ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ പതിനാലാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. സ്പെയിനിലെ സൌത്ത പ്രദേശത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധിയിൽ ആശങ്കയറിയിച്ചും ലോകത്തിന്റെ വിവിധയിടങ്ങളിലെ യുദ്ധങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്കായി പ്രാർത്ഥിച്ചും ലിയോ പതിനാലാമൻ പാപ്പ. ഓഗസ്റ്റ് 2 ഞായറാഴ്ച വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ നിന്ന് ത്രികാലജപ പ്രാർത്ഥന നയിച്ച ശേഷം തീർത്ഥാടകരെയും സന്ദർശകരെയും അഭിവാദ്യം ചെയ്തു സംസാരിക്കുകയായിരുന്നു പാപ്പ. സൌത്ത പ്രദേശത്തെ സ്ഥിതിഗതികൾ താൻ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രസ്താവിച്ച പാപ്പ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥ്യത്തിൽ പ്രദേശത്ത് സമാധാനവും സ്ഥിരതയും നീതിയും ഉണ്ടാകട്ടെയെന്നാണ് താൻ പ്രാർത്ഥിക്കുന്നതെന്നു പറഞ്ഞു. മൊറോക്കോയുമായി അതിർത്തി പങ്കിടുന്ന സൌത്തയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം 60,000-ൽ പരം ആളുകളാണ് കയറാൻ പരിശ്രമിച്ചത്. കടൽമാർഗം അതിർത്തി കടക്കാനുള്ള ശ്രമങ്ങൾക്കിടെ തിരക്കിൽപ്പെട്ടും കടലിൽ വീണും കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം പ്രദേശത്ത് 67 പേരെങ്കിലും മരിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു. ലോകത്ത് യുദ്ധങ്ങളും സംഘർഷങ്ങളും മൂലം ദുരിതമനുഭവിക്കുന്ന ആളുകളെയും പരിശുദ്ധപിതാവ് തന്റെ പ്രഭാഷണത്തിൽ അനുസ്മരിച്ചു. യുദ്ധങ്ങൾ അവസാനിക്കാനും സംഘർഷങ്ങൾക്ക് നയതന്ത്രപരമായ പരിഹാരങ്ങൾ കണ്ടെത്തുവാനുമായി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പരിശുദ്ധപിതാവ് ആഹ്വാനം ചെയ്തു. പുതുജീവന്റെയും യഥാർത്ഥ സന്തോഷത്തിന്റെയും ഉറവിടമായ ക്രിസ്തുവിലേക്കു മടങ്ങാൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്ത് ലിയോ പതിനാലാമൻ പാപ്പ. ഓഗസ്റ്റ് 1 മുതൽ 6 വരെ തീയതികളിലായി ബോസ്നിയ ഹെർസഗോവിനയിലെ മെജുഗോറിയയിൽ നടക്കുന്ന മ്ലാത്ഫെസ്റ്റ് യുവജന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന യുവതി യുവാക്കൾക്കായി നൽകിയ സന്ദേശത്തിലൂടെയാണ് പരിശുദ്ധപിതാവ് ഇത്തരമൊരു ആഹ്വാനം മുന്നോട്ടുവച്ചത്. പ്രാർത്ഥനയിലൂടെയും തിരുവചന ശ്രവണത്തിലൂടെയും കൂദാശകളിലൂടെയും കർത്താവുമായുള്ള വ്യക്തിപരമായ കണ്ടുമുട്ടലിന്റെ ഭംഗി തിരിച്ചറിയാൻ സാധിക്കണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. യേശുവിന്റെ പിന്നാലെയുള്ള യാത്രയിൽ ജീവിതത്തിലെ ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങളെയും ഹൃദയത്തിന്റെ അസ്വസ്ഥതകളെയും അഭിമുഖീകരിക്കാനും വിശ്വാസത്തിൽ വളരാനുമുള്ള അവസരമാണ് ലഭിക്കുന്നതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ തങ്ങളെത്തന്നെ വിട്ടുകൊടുക്കാനും സഭയുടെ മാതാവായ പരിശുദ്ധാമ്മയുടെ പ്രാർത്ഥനകൾക്ക് തങ്ങളെത്തന്നെ സമർപ്പിക്കാനും പരിശുദ്ധപിതാവ് യുവജനങ്ങളെ ക്ഷണിച്ചു. യേശുവുമായുള്ള കൂടിക്കാഴ്ച നൽകുന്ന സന്തോഷത്തോടെയും ധൈര്യത്തോടെയും സാക്ഷ്യമേകാൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്ത് ലിയോ പതിനാലാമൻ പാപ്പ. ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 2 വരെ തെക്കേ അമേരിക്കയിലെ ഇക്വഡോറിലെ ഇബാറയിൽ നടന്ന 7-ാമത് ദേശീയ യുവജന ദിനാഘോഷങ്ങളുടെ അവസരത്തിൽ നൽകിയ ഒരു വീഡിയോ സന്ദേശത്തിലാണ് പരിശുദ്ധപിതാവ് ഇത്തരമൊരു ആഹ്വാനം മുന്നോട്ടുവച്ചത്. ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന തിരുവചനത്തെ അടിസ്ഥാനമാക്കിയ ദേശീയ യുവജന ദിനത്തിന്റെ പ്രമേയം പരാമർശിച്ച പാപ്പ ദൈവത്തിന്റെ വിളികേട്ട് ധൈര്യപൂർവം ദൃഢനിശ്ചയത്തോടെ അവനെ പിന്തുടരാൻ സാധിക്കണമെന്ന് യുവജനങ്ങളെ ഓർമ്മിപ്പിച്ചു. യുവജനങ്ങളുടെ സാക്ഷ്യത്തിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞ പാപ്പ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുന്നതിനായി ഇന്ന് സഭയ്ക്ക് വേണ്ടത് യുവജനങ്ങളുടെ സന്തോഷവും അവരുടെ ധൈര്യവും ശക്തമായ സാക്ഷ്യവുമാണെന്ന് പ്രസ്താവിച്ചു. ക്രിസ്തുവിന്റെ ക്ഷമയുടെയും അനുരഞ്ജനത്തിന്റെയും സമാധാനത്തിന്റെയും പ്രഘോഷകരാകാൻ പരിശുദ്ധപിതാവ് ഏവരെയും ക്ഷണിച്ചു. ലോക യുവജന ദിനത്തിൽ നിന്ന് പ്രചോദനമുൾക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇക്വഡോറിനൊപ്പം പെറുവും തങ്ങളുടെ ദേശീയ യുവജന ദിനം ആഘോഷിച്ചിരുന്നു. അസീസിയിലെ ദണ്ഡവിമോചന സാധ്യത മഹത്തായ ആത്മീയ അനുഗ്രഹമെന്നും അത് വിലമതിക്കാൻ ശ്രമിക്കണമെന്നും ഓർമ്മിപ്പിച്ച് ലിയോ പതിനാലാമൻ പാപ്പ ഏതാണ്ട് 1 മാസത്തോളം കസ്തെൽഗാന്തോൾഫോയിൽ കഴിഞ്ഞ ശേഷം വത്തിക്കാനിൽ തിരികെയെത്തിയ പരിശുദ്ധപിതാവ് ഓഗസ്റ്റ് മാസത്തെ ആദ്യ ഞായറാഴ്ച വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ നിന്ന് ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിലാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഒണോറിയൂസ് 3-ാമൻ പാപ്പായിൽ നിന്ന് 1216-ൽ നേടിയെടുത്ത ഈ സവിശേഷാനുകൂല്യം വിലമതിക്കാമെന്ന് ആഹ്വാനം ചെയ്തത്. വിശുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ ദണ്ഡവിമോചന സാധ്യതയെ ഓർത്ത് ദൈവത്തിനു നന്ദി പറയാമെന്ന് പാപ്പ പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച
അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് അടുത്തത്.

0: യൂറോപ്പിൽ വേനൽക്കാലമായതിനാൽ റോമിന് പുറത്ത് കസ്തെൽഗാന്തോൾഫോയിലുള്ള വേനൽക്കാല വസതിയിലായിരുന്ന ലിയോ 14-ാമൻ പാപ്പ ജൂലൈ 27 തിങ്കളാഴ്ചയായിരുന്നു വത്തിക്കാനിലേക്ക് തിരികെ എത്തിയത്. ഓഗസ്റ്റ് 2-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ഞായറാഴ്ചകളിൽ പതിവുള്ളതുപോലെ പരിശുദ്ധ പിതാവ് ത്രികാലജപ പ്രാർത്ഥന നയിക്കുകയും ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. യൂറോപ്പിൽ കനത്ത വേനൽക്കാലമായിട്ടും ആയിരക്കണക്കിനാളുകൾ പാപ്പായെ കാണാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും ആശീർവാദം സ്വീകരിക്കാനുമായി വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിനകത്തും പരിസരങ്ങളിലുമായി നിലനിന്നിരുന്നു. ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക്, ഇന്ത്യയിൽ വൈകുന്നേരം 3:30 പരിശുദ്ധ പിതാവ് അപ്പസ്തോലിക കൊട്ടാരത്തിന്റെ ജാലകത്തിലെത്തുകയും ഏവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് തന്റെ പ്രഭാഷണം നടത്തുകയും ചെയ്തു. 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരുൾപ്പെടുന്ന ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുന്ന യേശുവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ ഞായറാഴ്ചയിലെ സുവിശേഷ വായനയായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14:13-21 സുവിശേഷ ഭാഗത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണം നടത്തിയത്. ഇറ്റാലിയൻ ഭാഷയിൽ പാപ്പ നടത്തിയ പ്രഭാഷണത്തിന്റെ പരിഭാഷ ഇപ്രകാരമാണ്.
1: Cari fratelli e sorelle, buona domenica! Quando ascoltiamo il Vangelo, sentiamo spesso raccontare dei segni compiuti da Gesù. Sono gesti che manifestano la sua speciale dedizione per noi, cioè la salvezza che egli porta nel mondo.
0: Priya sahodari sahodaranmare, shubhanyayar. സുവിശേഷം ശ്രവിക്കുമ്പോൾ പലപ്പോഴും യേശു പ്രവർത്തിച്ച അടയാളങ്ങളെക്കുറിച്ച് നാം കേൾക്കാറുണ്ട്. അവ അവന്റെ നമ്മോടുള്ള പ്രത്യേക പ്രതിജ്ഞാബദ്ധതയെ, അവൻ ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന രക്ഷയെ വെളിപ്പെടുത്തുന്ന പ്രവൃത്തികളാണ്. ജീവിതത്തിന് അർത്ഥം നൽകുകയും അതിനെ തിന്മയിൽ നിന്നും പാപത്തിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യുന്നവനായാണ് കർത്താവ് ഓർക്കപ്പെടുന്നത്. അന്ധർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും നൽകുമ്പോൾ ക്രിസ്തു അത്ഭുതകരമായ പ്രവൃത്തികൾ മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് എല്ലാവരോടും പ്രഖ്യാപിക്കുക കൂടിയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം യേശുവിന്റെ പ്രവൃത്തി ഇന്ദ്രിയങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് അവ തിരികെ നൽകുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും അവൻ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ആവശ്യങ്ങൾ കൂടി നടത്തുന്നുവെന്നും സാക്ഷ്യപ്പെടുത്തുന്നത്. കേൾവിശക്തി തിരികെ ലഭിച്ച ബധിരനോട് കേൾക്കാനുള്ള സുവിശേഷം കർത്താവ് അറിയിക്കുന്നു. കാഴ്ചശക്തി തിരികെ ലഭിച്ച അന്ധനോട് അവനുവേണ്ടി പൂർത്തിയാകുന്ന വീണ്ടെടുപ്പിന്റെ മഹത്തായ പ്രവൃത്തി കാണിച്ചുകൊടുക്കുന്നു. അതുപോലെ വിശക്കുന്നവർക്ക് യേശു ഭക്ഷണം നൽകുന്നു. അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിന്റെ അർത്ഥം കർത്താവുമായുള്ള കൂടിക്കാഴ്ച പോഷണം നൽകുന്ന ഒരു അനുഭവമാണെന്നതാണ്. മരുഭൂമിയിൽ, അതായത് നമ്മുടെ ആവശ്യങ്ങളുടെ മുന്നിൽ, ക്രിസ്തു ജീവന്റെ അപ്പമാണ്. അവിടുന്നോടൊപ്പമാകുമ്പോൾ നമുക്ക് ആവശ്യം വേണ്ടത് സമൃദ്ധമായി ലഭിക്കുന്നു. അവരെല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി 12 കൊട്ടകൾ നിറയെ ശേഷിക്കുകയും ചെയ്തു. ഈ സംഖ്യ കർത്താവിന്റെ ദാനം സാർവലൗകികമാണെന്നും നമ്മോടുള്ള അവിടുത്തെ കരുതൽ ഒരിക്കലും കുറയുന്നില്ലെന്നും വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു യഥാർത്ഥത്തിൽ മാനവികതയുടെ വിശപ്പിനെ, നമ്മുടെ സത്യത്തിനും ജീവനും വേണ്ടിയുള്ള വിശപ്പിനെ തൃപ്തിപ്പെടുത്തുന്നു. അതോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ ഒന്നും പാഴാകുന്നില്ലെന്നും അവിടുത്തെ പ്രവൃത്തി നമ്മെ പഠിപ്പിക്കുന്നു. കൂട്ടിവയ്ക്കുന്നതും പാഴാക്കുന്നതും ഒരേ തിന്മയുടെ, അത്യാഗ്രഹത്തിന്റെ രണ്ടു വശങ്ങളാണ്. ആത്മാവിന്റെ ഈ രോഗം മനുഷ്യനെ സമ്പത്തിന്റെ മതത്തിൽ മുക്കി വിശപ്പുമൂലം കരയുകയും ദാഹം മൂലം നിലവിളിക്കുകയും ചെയ്യുന്നവരെ മറക്കാൻ തക്ക വിധം ഇന്ദ്രിയബോധം നഷ്ടപ്പെട്ടവരാക്കി മാറ്റുന്നു. അങ്ങനെ ചീഞ്ഞു നശിക്കുന്ന വസ്തുക്കളുടെ ആഡംബരത്തിനു മുന്നിൽ ഭക്ഷണമില്ലാത്തവരുടെ നീട്ടിയ കൈകളും സമാധാനമില്ലാത്തവരുടെ കത്തിനശിച്ച വീടുകളും നിലനിൽക്കുന്നുണ്ട്. യുദ്ധത്തിന്റെയും അഹങ്കാരത്തിന്റെയും മരുഭൂമിയിൽ കർത്താവ് എത്രമാത്രം ദയയോടെയാണ് സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി ആശീർവദിച്ച് ജനക്കൂട്ടത്തിന് വിതരണം ചെയ്യാനായി അപ്പം മുറിച്ച് ശിഷ്യർക്ക് നൽകുന്നത് ഇന്ന് നമുക്കു കാണാം. കരുണയുടെ ഈ അത്ഭുതത്തിൽ അന്ത്യത്താഴത്തിൽ പൂർണതയിലെത്തുന്ന യേശുവിന്റെ സവിശേഷ പ്രവൃത്തികളെ നാം തിരിച്ചറിയുന്നു. അന്ന് ദൈവപുത്രൻ മാനുഷികതയിൽ നമ്മുടെ സഹോദരനെന്ന നിലയിൽ തന്റെ സ്വന്തം ജീവൻ തന്നെ നമുക്ക് നൽകുന്നു. ദിവ്യകാരുണ്യമെന്ന കൃപ നാം സ്വീകരിക്കുമ്പോൾ കുടുംബത്തോടും സുഹൃത്തുക്കളോടും കൂടെ ഭക്ഷണം ആശീർവദിച്ച് പങ്കിടുന്നതിൽ തുടങ്ങി നമ്മുടെ ദൈനംദിന പ്രവൃത്തികളിലൂടെ ദിവ്യകാരുണ്യത്തിന്റെ ഭംഗിക്ക് സാക്ഷ്യം വഹിക്കുന്നതിന് നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. നമുക്കരികിലുള്ള പാവപ്പെട്ടവരെ കൂടി ഉൾച്ചേർക്കാനാകുന്നെങ്കിൽ യേശുവിനോടൊപ്പമുള്ള അവധിക്കാലവും സാഹോദര്യപൂർണമായ ശാന്തതയുടെ സമയമായി മാറും. അതുകൊണ്ട് കരുതലുള്ള അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോട് ആർക്കും അന്നന്നത്തെ അപ്പം മുടങ്ങാതിരിക്കാൻ വേണ്ടി സ്നേഹത്തിൽ വളരാൻ നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
1: Chiediamo dunque alla Vergine Maria, madre premurosa, di farci crescere nella carità, perché a nessuno manchi il pane quotidiano.
0: തന്റെ പ്രഭാഷണത്തിനു ശേഷം പാപ്പ ലത്തീൻ ഭാഷയിൽ ത്രികാലജപ പ്രാർത്ഥന നയിക്കുകയും പ്രാർത്ഥനയുടെ അവസാനം ഏവർക്കും ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini nunciavit Mariae. Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus. Nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus. Nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est.
2: Et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus. Nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix.
2: Lumine fiat promissionibus Christi.
1: Oremus. Gratiam tuam quesimus Domine mentibus nostris infunde, ut qui angelo nunciante Christi filii tui incarnationem coniovimus per passionem eius et crucem ad resurrectionis gloriam perducamur per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto. Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, requiem aeternam dona eis Domine.
2: Et lux perpetua luceat eis.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum.
2: Et cum spiritu tuo.
1: Sed nomen Domini benedictum.
2: Et hoc nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini.
2: Qui feci caelum et terram.
1: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: Amen.
0: ആശീർവാദത്തിനുശേഷം തനിക്ക് മുന്നിലുണ്ടായിരുന്ന വിവിധ ഭാഷക്കാരും രാജ്യക്കാരുമായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്പെയിനിന്റെ സ്വയംഭരണ പ്രദേശമായ സൌത്തയിലെ വലിയ കുടിയേറ്റ പ്രതിസന്ധിയിൽ ആശങ്ക രേഖപ്പെടുത്തുകയും നിരവധിയിടങ്ങളിലെ യുദ്ധങ്ങളും സംഘർഷങ്ങളും മൂലം ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ അനുസ്മരിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കാൻ ആഹ്വാനം നൽകുകയും ചെയ്തു. അസീസിയിലെ ദണ്ഡവിമോചനവും പരിശുദ്ധ പിതാവ് പ്രത്യേകം പരാമർശിച്ചു. പ്രാർത്ഥനയ്ക്കും പ്രഭാഷണത്തിനും അഭിവാദ്യങ്ങൾക്കും ശേഷം ഏവർക്കും ഒരു നല്ല ഞായർ ആശംസിച്ചുകൊണ്ടാണ് പാപ്പ ജാലകത്തിങ്കൽ നിന്നും പിൻവാങ്ങിയത്.
1: A tutti auguro una buona domenica.
0: ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. ആശയവിനിമയ വേദികൾ മനുഷ്യകുടുംബത്തിന്റെ പുതുനന്മ ഉറപ്പുവരുത്തണം. ലിയോ 14 പാപ്പ. സുവിശേഷ മൂല്യങ്ങളായ അന്തസ്, നീതി, അനുരഞ്ജനം എന്നിവയുമായി സംസ്കാരങ്ങളെ പരിവർത്തനം ചെയ്യുക എന്ന ദൗത്യം മുൻനിർത്തി കത്തോലിക്ക മാധ്യമപ്രവർത്തകർക്ക് പരസ്പരം ബന്ധപ്പെടുവാനും അനുഭവങ്ങൾ പങ്കിടുവാനും മാധ്യമങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും വേണ്ടി നടത്തപ്പെടുന്ന സിഗ്നിസ് ആഗോള കോൺഗ്രസിൽ സംബന്ധിക്കുന്നവർക്ക് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായുടെ ആശംസാ സന്ദേശം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിന്റെ കയ്യൊപ്പോടുകൂടി നൽകി. ആധുനിക യുഗത്തിൽ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഡിജിറ്റൽ സാങ്കേതികവിദ്യയാലും ഇന്റർനെറ്റിനാലും നയിക്കപ്പെടുന്നതിനാൽ ഇതിനെ ഒരു ഡിജിറ്റൽ യുഗമെന്ന് വിശേഷിപ്പിക്കുന്നുവെന്നും എന്നാൽ ഇത്തരം ഓൺലൈൻ ആശയവിനിമയം കേവലം വിവരങ്ങളുടെ കൈമാറ്റമല്ല മറിച്ച് ഒരു സംസ്കാരത്തിന്റെ സൃഷ്ടിയാണെന്ന് തന്റെ ചാക്രിക ലേഖനമായ മഞ്ഞീഫിക്ക ഉമാനിത്താസ് ഉദ്ധരിച്ചുകൊണ്ട് സന്ദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ആളുകൾ ലോകത്തെ കാണുന്ന രീതിയെ രൂപപ്പെടുത്തുവാനും അതുവഴി കൂട്ടായ മനസാക്ഷിയെ ആഴത്തിൽ സ്വാധീനിക്കുവാനും ഇവയ്ക്ക് ശക്തിയുണ്ടെന്നും സന്ദേശത്തിൽ കൂട്ടിച്ചേർക്കുന്നു. മതങ്ങൾ തമ്മിലുള്ള സംവാദം ആധുനിക യുഗത്തിന്റെ ആവശ്യമാണ് കർദിനാൾ കൂവക്കാട്. ഒരു ആദർശ സമൂഹത്തിന് ക്രിസ്തുമതത്തിന്റെയും കൺഫ്യൂഷനിസത്തിന്റെയും സംഭാവനയെക്കുറിച്ചുള്ള സംവാദം 4-5 തീയതികളിൽ ദക്ഷിണ കൊറിയയിലെ സെയ്യൂളിലുള്ള സൊഗാങ് സർവകലാശാലയിൽ വെച്ച് നടക്കുന്നു. കൊറിയയിലെ കത്തോലിക്ക മെത്രാൻ സമിതി, സൊഗാങ് സർവകലാശാല, കൊറിയൻ കൺഫ്യൂഷൻ അക്കാദമി എന്നിവയുമായി ചേർന്ന് വത്തിക്കാനിലെ മതാന്തര സംവാദത്തിനുള്ള ഡിക്കസ്റ്ററിയാണ് സംഗമം സംഘടിപ്പിക്കുന്നത്. ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. തങ്ങളുടെ മൂല്യങ്ങളിൽ ഉറച്ചുനിന്നുകൊണ്ട് തന്നെ ആധുനിക ലോകത്തിലെ വെല്ലുവിളികളെ സർഗാത്മകമായി നേരിടുവാൻ മതങ്ങൾ തയ്യാറാകണമെന്ന് കർദിനാൾ തന്റെ പ്രസംഗത്തിൽ എടുത്തുപറഞ്ഞു. ക്രൈസ്തവ ദർശനത്തിലെ പുതിയ ആകാശവും പുതിയ ഭൂമിയും കൺഫ്യൂഷ്യൻ പാരമ്പര്യത്തിലെ മഹത്തായ ഐക്യവും ദാത്തോങ് തമ്മിലുള്ള സമാനതകൾ അദ്ദേഹം ചർച്ച ചെയ്തു. അടിച്ചമർത്തലുകൾക്കും പ്രതിസന്ധികൾക്കും ഇടയിൽ പ്രത്യാശയുടെ കിരണങ്ങളായി ഉയർന്നുവന്ന ഈ രണ്ട് ദർശനങ്ങളും നീതിയും സമാധാനവും പുലരുന്ന ഒരു ഉത്തമ സമൂഹത്തെയാണ് വിഭാവനം ചെയ്യുന്നതെന്നും കർദിനാൾ അടിവരയിട്ടു പറഞ്ഞു. ആഗോള യുവജന സംഗമം 2027 ഔദ്യോഗിക ഗാനം പ്രസിദ്ധീകരിച്ചു. ആഗോള കത്തോലിക്ക സഭയെ, പ്രത്യേകിച്ചും ഏഷ്യയിലെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം 2027 ആഗസ്റ്റ് 3 മുതൽ 8 വരെ ദക്ഷിണ കൊറിയയിലെ സെയോളിൽ വെച്ച് നടക്കുന്ന ആഗോള യുവജന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ ഏറെ അഭിമാനകരമായ നിമിഷങ്ങളാണ്. തദവസരത്തിലേക്കുള്ള ഔദ്യോഗിക ഗാനം 3 ആഗസ്റ്റ് പ്രസിദ്ധീകരിച്ചു. കൊറിയൻ, ഇംഗ്ലീഷ് ഭാഷകളിലാണ് പ്രസിദ്ധീകരണ പരിപാടി അവതരിപ്പിച്ചത്. പശ്ചിമ ബംഗാളിൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണവും ഭീഷണിയും വർദ്ധിക്കുന്നു. ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിൽ സാധാരണക്കാർക്കിടയിൽ പ്രേഷിത പ്രവർത്തനം നടത്തുന്ന ക്രൈസ്തവർക്കെതിരെ തുടർച്ചയായി അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് മതസൗഹാർദ്ദ സമൂഹത്തിന് ഏറെ മുറിവുകൾ ഏൽപ്പിക്കുന്നു. ജൂലൈ മാസം പകുതിയോടെ സലേഷ്യൻ സഭയിലെ സമർപ്പിത സഹോദരങ്ങളെ ലക്ഷ്യം വെച്ചു നടന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെ ജൂലൈ 31 ഓഗസ്റ്റ് 1 പുതിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. 1 നസാത്തിലെ സെയിന്റ് ക്ലാരറ്റ്സ് കത്തോലിക്ക ദേവാലയത്തിൽ ഇരച്ചെത്തിയ ഒരു കൂട്ടം അക്രമികൾ മുൻകാരണമില്ലാതെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ആരാധനാലയം വിട്ടുപോകുവാൻ ഇടവക വൈദികന് 7 അന്ത്യശാസനം നൽകിക്കൊണ്ടുള്ള ഭീഷണിയും അവർ മുഴക്കി. BHP നേതാവെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് കാവി വസ്ത്രധാരിയായ ഒരാളുടെ നേതൃത്വത്തിലാണ് അക്രമി സംഘം എത്തിച്ചേർന്നത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഏഷ്യ ന്യൂസാണ് പ്രസിദ്ധീകരിച്ചത്. നൈജീരിയയിൽ വീണ്ടും കത്തോലിക്ക വൈദികൻ കൊല്ലപ്പെട്ടു. മനുഷ്യക്കുരുതികളുടെ പരമ്പരയിൽ നൈജീരിയയിൽ ഒരു വൈദികൻ കൂടി ഇരയായി. ജൂലൈ മാസം 29-ാം തീയതിയാണ് നൈജീരിയയിലെ കൊഗി സ്റ്റേറ്റിൽ വൈദികനായ ഫാദർ സാമുവൽ ഒപ്പയോമി ഒയറ്റോറോയെ റോഡരികിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. റോഡരികിൽ പതിയിരുന്നാണ് വാളുകൊണ്ട് വെട്ടി ഫാദർ സാമുവലിനെ കൊലപ്പെടുത്തിയത്. 2026 ജൂലൈ മാസം 29 ബുധനാഴ്ചയാണ് ഫാദർ സാമുവൽ കൊല്ലപ്പെട്ടതെന്ന് ലൊക്കോജ രൂപത പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്.

മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും സ്വരത്തിൽ മത വർഗ ദേശവ്യത്യാസങ്ങളില്ലാതെ യുവജനങ്ങൾക്കും ജ്ഞാനം തേടുന്ന ഏതൊരു വ്യക്തിക്കും സ്വീകരിക്കാവുന്നതും പ്രായോഗികമാക്കാവുന്നതുമായ ചിന്തകളും ഉദ്ബോധനങ്ങളുമാണ് 28-ാം അധ്യായത്തിലും നമ്മൾ കണ്ടുമുട്ടുന്നത്. ന്യായവും നീതിയും ജീവിക്കുന്നത്, പാവപ്പെട്ടവരോടും എളിയവരോടുമുള്ള പെരുമാറ്റത്തിൽ വേണ്ട ശ്രദ്ധ, ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബഹുമാനം, ധനത്തെക്കുറിച്ചുള്ള ശരിയായ മനോഭാവം തുടങ്ങി വിവിധ വിഷയങ്ങൾ 28 വാക്യങ്ങളുള്ള ഈ അധ്യായത്തിൽ സോളമൻ ഉൾച്ചേർത്തിട്ടുണ്ട്. നീതിയും ന്യായവും മനുഷ്യരും. നീതിയും ന്യായവുമനുസരിച്ചുള്ള ശരിയായ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും നമുക്ക് കാണാനാകുക. ആരും പിന്തുടരുന്നില്ലെങ്കിലും ദുഷ്ടർ പേടിച്ചോടുമ്പോൾ സിംഹത്തെപ്പോലെ ധീരരാണ് നീതിമാന്മാരെന്ന 1-ാം വാക്യം തന്നെ ഈയൊരു ചിന്ത ഉൾക്കൊള്ളുന്നുണ്ട്. ദുഷ്ടർ നീതി അറിയുന്നില്ലെന്നും കർത്താവിനെ തേടുന്നവരാണ് അത് മനസ്സിലാക്കുന്നതെന്നും സോളമൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നീതിമാന്മാരുടെ വിജയത്തിൽ ഏവരും ആനന്ദിക്കുമ്പോൾ ദുഷ്ടരുടെ ഉയർച്ചയിൽ ജനങ്ങൾ ഓടിയൊളിക്കുന്നു. ഈയൊരു ചിന്ത അവസാന വാക്യത്തിലും നമുക്കു കാണാം. ദുഷ്ടരുടെ ഉയർച്ചയിൽ ആളുകൾ ഓടിയൊളിക്കുന്നു, അവർ അധപതിക്കുമ്പോൾ നീതിമാന്മാർ പ്രബലരാകും. ന്യായത്തിന്റെ കൂടെ നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുകാണിക്കുന്ന ഈ അധ്യായം അതിന്റെ അഭാവത്തിലുണ്ടാകുന്ന തിന്മകളെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അന്യായം പെരുകുമ്പോൾ പലരും അധികാരസ്ഥാനത്തേക്കെത്തുമെന്ന്, എന്നാൽ ബുദ്ധിയും പരിജ്ഞാനവുമുള്ളവർക്കു മാത്രമേ അതിന്റെ സുസ്ഥിതി നിലനിർത്താനാകൂ എന്ന് സോളമൻ എഴുതുന്നു. നിയമം ലംഘിക്കുന്നവർ ദുഷ്ടരെ പ്രശംസിക്കുകയും അവരോട് ചേർന്നു നിൽക്കുകയും ചെയ്യുമ്പോൾ നിയമം പാലിച്ചു ജീവിക്കുന്നവർ ദുഷ്ടരെ എതിർക്കുകയും അവരോട് ഏറ്റുമുട്ടുകയും ചെയ്യുന്നു. ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കുമെന്നും ദുർമാർഗത്തിൽ ചരിക്കുന്നവൻ കുഴിയിൽ വീഴുമെന്നും സോളമൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്വന്തം തെറ്റുകൾ മറച്ചുവയ്ക്കുന്നത് ശരിയായ പ്രവൃത്തിയല്ലെന്ന്, തെറ്റ് ഏറ്റുപറയുന്നത് വഴി കരുണ ലഭിക്കുമെന്ന്, ഐശ്വര്യമുണ്ടാകുമെന്ന് സോളമൻ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ദൈവസന്നിധിയിലുള്ള തുറന്നുപറച്ചിലിനെയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. നിരന്തരമുള്ള ദൈവഭക്തി അനുഗ്രഹദായകമാണെന്ന, ഹൃദയകാഠിന്യം ദുരിതകാരണമാണെന്ന ചിന്തകളും ഇതിനോട് ചേർന്നുപോകുന്നവയാണ്. ദൈവഭയവും ദൈവഭക്തിയും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാനും വീഴ്ചകളിൽ പൊറുതിയപേക്ഷിക്കാനും പ്രേരണ നൽകുമെന്നും ക്ഷമയും സ്നേഹവും ലഭിക്കാനും കാരണമാകുമെന്നും ഈ വചനഭാഗം ഉദ്ബോധിപ്പിക്കുന്നു. ദരിദ്രരോടും പാവങ്ങളോടും മറ്റ് മനുഷ്യരോടുമുള്ള പെരുമാറ്റം. എളിയവരോട്, ദരിദ്രരോടും പാവങ്ങളോടും കാണിക്കേണ്ട കരുണയും സ്നേഹവും മര്യാദയുമൊക്കെ ഈ അധ്യായവും കൈകാര്യം ചെയ്യുന്നുണ്ട്. ദരിദ്രനെ പീഡിപ്പിക്കുന്ന അധികാരി ഭക്ഷ്യവിളകൾ നശിപ്പിക്കുന്ന പേമാരി പോലെയാണ് എന്ന ചിന്ത കാർഷികവൃത്തിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനാകും. തനിക്കുവേണ്ടിക്കൂടി അധ്വാനിക്കുന്ന കൃഷിക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന മുതലാളി തനിക്കുതന്നെ ലഭിക്കേണ്ട വിളകളും നികുതിയുമാണ് ഇല്ലാതാക്കുന്നത്. നിസ്സഹായരുടെ മേൽ ഭരണം നടത്തുന്ന ദുഷ്ടനായ രാജാവിനെ ഗർജിക്കുന്ന സിംഹത്തോടും ഇരതേടുന്ന കരടിയോടുമാണ് സോളമൻ താരതമ്യം ചെയ്യുന്നത്. പ്രജകളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന രാജാവ് ബുദ്ധിശൂന്യനാണെന്നും അവൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. താൻ ബുദ്ധിമാനാണെന്ന ചിന്തയിൽ ധനികൻ ജീവിക്കുമ്പോൾ അവന്റെ മൗഢ്യത്യം ബുദ്ധിമാനായ ദരിദ്രന് തിരിച്ചറിയാനാകും. മറ്റുള്ളവരോട് കരുണയോടെ പെരുമാറാനുള്ള ആഹ്വാനം നൽകിക്കൊണ്ട് ദരിദ്രരോട് ദാനം ചെയ്യുന്നവന് ക്ഷാമമുണ്ടാകില്ലെന്ന് എഴുതുന്ന സോളമൻ അവരുടെ നേരെ കണ്ണടയ്ക്കുന്നവന് ശാപത്തിനുമേൽ ശാപമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കൽപ്പന പാലിക്കുന്ന പുത്രൻ ജ്ഞാനിയാണെന്ന് ഓർമ്മിപ്പിക്കുന്ന സുഭാഷിതം ദുർവൃത്തരോട് ചേർന്നു നടക്കുന്നവർ അവരുടെ മാതാപിതാക്കൾക്കു പോലും അപമാനകാരണമാകുമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. സത്യസന്ധരെ ദുർമാർഗത്തിലേക്കു നയിക്കുന്നവർ, വഴിതെറ്റിക്കുന്നവർ തങ്ങളുടെ തന്നെ കുഴിയിൽ വീഴുമെന്നും എന്നാൽ നിഷ്കളങ്കരായവർക്ക് നന്മയുണ്ടാകുമെന്നും സോളമൻ എഴുതുന്നു. കൊലപാതകി മരണം വരെ അലഞ്ഞുതിരിയട്ടെയെന്ന, അവന് ഇടം കൊടുക്കരുതെന്ന വാക്കുകളെ പഴയ നിയമകാല ചിന്തയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാനാകും. സ്വാർത്ഥലാഭത്തിനുവേണ്ടി, അപ്പക്കഷണത്തിനുവേണ്ടി മനുഷ്യർ തെറ്റു ചെയ്യുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്ന സോളമൻ പക്ഷപാതം നല്ലതല്ലെന്ന് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. കപടമായ മുഖസ്തുതിയേക്കാൾ നന്മയിലേക്കു വളരാൻ സഹായിക്കുന്ന ശാസ്ത്ര

തന്നെയാണ് നല്ലതെന്ന്, അത്തരം പ്രവൃത്തികളാണ് പ്രീതി നേടാൻ ഉപകരിക്കുകയെന്നും അവൻ പറയുന്നു. സുഭാഷിതത്തിന്റെ 27-ാം അധ്യായത്തിലും സമാന ചിന്ത നാം കാണുന്നുണ്ട്. പരിമിതമായ സ്വന്തം ബുദ്ധിയിൽ വിശ്വാസമർപ്പിക്കാതെ സുഭാഷിതമുൾപ്പെടെയുള്ള ഉദ്ബോധനങ്ങൾ പകരുന്ന ജ്ഞാനത്തിന്റെ പാതയിൽ സുരക്ഷിതമായി സഞ്ചരിക്കാനും സോളമൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ധനവും സമ്പത്തും ദാരിദ്ര്യവും ശരിയായ മനോഭാവവും അമിതമായ ധനമോഹവും അത് മുന്നോട്ടു വയ്ക്കുന്ന പ്രലോഭനങ്ങളും സോളമൻ ഈ അധ്യായത്തിലും പരാമർശിക്കുന്നുണ്ട്. വക്രബുദ്ധിയായ ദുഷ്ടനായ ധനവാനേക്കാൾ സത്യസന്ധനായ ദരിദ്രനാണ് ശ്രേഷ്ഠനെന്ന്, സാമ്പത്തിക സ്ഥിതിയേക്കാൾ വ്യക്തിയുടെ നല്ല മൂല്യങ്ങളാണ് നാം പരിഗണിക്കേണ്ടതെന്ന് യുവജനങ്ങളെ അവൻ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. തെറ്റായ പ്രവൃത്തികളിലൂടെ നേടുന്നത് എന്നും നിലനിൽക്കില്ലെന്ന്, പലിശയും കൊള്ളലാഭവും വഴി നേടിയത് ദരിദ്രരോട് ദയ കാണിക്കുന്നവരുടെ കൈകളിലേക്ക് പോകുമെന്ന് അവൻ മുന്നറിയിപ്പ് നൽകുന്നു. പഴയ നിയമചിന്തയിൽ പലിശ വാങ്ങുന്നത്, പ്രത്യേകിച്ച് സഹോദരങ്ങളോട് പലിശ വാങ്ങുന്നത് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്ന് നമുക്കറിയാം. കൃഷിയുടെ സംസ്കാരം കൂടുതലായി പ്രാധാന്യമർഹിച്ചിരുന്ന ഒരു കാലത്ത് മണ്ണിൽ ശരിയായി അധ്വാനിച്ചാൽ ആഹാരം ലഭിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്ന സോളമൻ പാഴ്വേല ഉപകാരപ്പെടില്ലെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിശ്വസ്തത അനുഗ്രഹകാരണമാകുമെന്ന് പഠിപ്പിക്കുന്ന സുഭാഷിതം ഏതുവിധേനയും വേഗത്തിൽ ധനികനാകാനുള്ള പരിശ്രമം നല്ലതല്ലെന്നും ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. സമ്പത്തിനു പിന്നാലെ പരക്കം പായുന്ന പിശുക്കനെ ദാരിദ്ര്യം പിടികൂടുമെന്ന് സോളമൻ മുന്നറിയിപ്പ് നൽകുന്നു. കൊള്ളലാഭം വെറുക്കുന്നവന്, ന്യായമായി പെരുമാറുന്നവന് ദീർഘായുസ്സുണ്ടാകുമെന്നും അവൻ ഉറപ്പു നൽകുന്നുണ്ട്. കരുണയില്ലാതെ മാതാപിതാക്കളിൽ നിന്നു പോലും പിടിച്ചുപറിക്കുകയും അതിൽ തെറ്റുകാണാതിരിക്കുകയും ചെയ്യുന്നവനെ എല്ലാം നശിപ്പിക്കുന്നവന്റെ സുഹൃത്തായാണ് സുഭാഷിതം കാണുന്നത്. ഉപസംഹാരം. നീതിയുടെയും ന്യായത്തിന്റെയും നന്മയുടെയും പാതയിൽ മുന്നോട്ടു പോകാനും ജീവിതത്തെയും പ്രവൃത്തികളെയും വിവേകപൂർവം വിലയിരുത്താനും ജ്ഞാനപൂർവം നിയന്ത്രിക്കാനും ഉദ്ബോധിപ്പിക്കുന്ന സോളമന്റെ ചിന്തകളടങ്ങിയ 28-ാം അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ ചുരുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലും ഈ ഉദ്ബോധനങ്ങൾ സ്വീകരിക്കുകയും അവയനുസരിച്ച് ജീവിക്കുകയും ചെയ്യാം. ദുർമാർഗത്തിലും ദുഷ്ടരിലും നിന്ന് അകന്ന് ശരിയുടെയും വിവേകത്തിന്റെയും പാതയിൽ മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് ദരിദ്രരോടും പാവങ്ങളോടും ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചവരോടും കരുണയോടെയും ക്ഷമയോടെയും ഇടപെട്ടുകൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും മുന്നിൽ സ്വീകാര്യരാകാൻ പരിശ്രമിക്കാം. അർഹമായവയ്ക്കുവേണ്ടി അധ്വാനിക്കുമ്പോൾ തന്നെ അമിതമായ സമ്പത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള മോഹവും ശ്രമങ്ങളും ഒഴിവാക്കാം. കൂടുതലായി ദൈവത്തിൽ ആശ്രയിക്കുകയും തന്നോട് ചേർന്നു നിൽക്കുന്നവരെ പരിപാലിക്കുന്ന അവനിൽ കൂടുതലായി ശരണപ്പെടുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ഫാദർ മാത്യു വലങ്ങാട് എഴുതി, ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കിസ്റ്റർ

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. ആശയവിനിമയ വേദികൾ മനുഷ്യകുടുംബത്തിന്റെ പുതുനന്മ ഉറപ്പുവരുത്തണം. ലിയോ 14 പാപ്പ. സുവിശേഷ മൂല്യങ്ങളായ അന്തസ്, നീതി, അനുരഞ്ജനം എന്നിവയുമായി സംസ്കാരങ്ങളെ പരിവർത്തനം ചെയ്യുക എന്ന ദൗത്യം മുൻനിർത്തി കത്തോലിക്ക മാധ്യമപ്രവർത്തകർക്ക് പരസ്പരം ബന്ധപ്പെടുവാനും അനുഭവങ്ങൾ പങ്കിടുവാനും മാധ്യമങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും വേണ്ടി നടത്തപ്പെടുന്ന സിഗ്നിസ് ആഗോള കോൺഗ്രസിൽ സംബന്ധിക്കുന്നവർക്ക് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയുടെ ആശംസാ സന്ദേശം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിന്റെ കയ്യൊപ്പോടുകൂടി നൽകി. ആധുനിക യുഗത്തിൽ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഡിജിറ്റൽ സാങ്കേതികവിദ്യയാലും ഇന്റർനെറ്റിനാലും നയിക്കപ്പെടുന്നതിനാൽ ഇതിനെ ഒരു ഡിജിറ്റൽ യുഗമെന്ന് വിശേഷിപ്പിക്കുന്നുവെന്നും എന്നാൽ ഇത്തരം ഓൺലൈൻ ആശയവിനിമയം കേവലം വിവരങ്ങളുടെ കൈമാറ്റമല്ല മറിച്ച് ഒരു സംസ്കാരത്തിന്റെ സൃഷ്ടിയാണെന്ന് തന്റെ ചാക്രിക ലേഖനമായ മഞ്ഞീഫിക്ക ഉമാനിത്താസ് ഉദ്ധരിച്ചുകൊണ്ട് സന്ദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ആളുകൾ ലോകത്തെ കാണുന്ന രീതിയെ രൂപപ്പെടുത്തുവാനും അതുവഴി കൂട്ടായ മനസാക്ഷിയെ ആഴത്തിൽ സ്വാധീനിക്കുവാനും ഇവയ്ക്ക് ശക്തിയുണ്ടെന്നും സന്ദേശത്തിൽ കൂട്ടിച്ചേർക്കുന്നു. മതങ്ങൾ തമ്മിലുള്ള സംവാദം ആധുനിക യുഗത്തിന്റെ ആവശ്യമാണ് കർദിനാൾ കൂവക്കാട്. ഒരു ആദർശ സമൂഹത്തിന് ക്രിസ്തുമതത്തിന്റെയും കൺഫ്യൂഷനിസത്തിന്റെയും സംഭാവനയെക്കുറിച്ചുള്ള സംവാദം 4-5 തീയതികളിൽ ദക്ഷിണ കൊറിയയിലെ സെയൂളിലുള്ള സൊഗാങ് സർവകലാശാലയിൽ വെച്ച് നടക്കുന്നു. കൊറിയയിലെ കത്തോലിക്ക മെത്രാൻ സമിതി, സൊഗാങ് സർവകലാശാല, കൊറിയൻ കൺഫ്യൂഷൻ അക്കാദമി എന്നിവയുമായി ചേർന്ന് വത്തിക്കാനിലെ മതാന്തര സംവാദത്തിനുള്ള ഡിക്കസ്റ്ററിയാണ് സംഗമം സംഘടിപ്പിക്കുന്നത്. ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. തങ്ങളുടെ മൂല്യങ്ങളിൽ ഉറച്ചുനിന്നുകൊണ്ട് തന്നെ ആധുനിക ലോകത്തിലെ വെല്ലുവിളികളെ സർഗാത്മകമായി നേരിടുവാൻ മതങ്ങൾ തയ്യാറാകണമെന്ന് കർദിനാൾ തന്റെ പ്രസംഗത്തിൽ എടുത്തുപറഞ്ഞു. ക്രൈസ്തവ ദർശനത്തിലെ പുതിയ ആകാശവും പുതിയ ഭൂമിയും കൺഫ്യൂഷ്യൻ പാരമ്പര്യത്തിലെ മഹത്തായ ഐക്യവും ദാത്തോങ് തമ്മിലുള്ള സമാനതകൾ അദ്ദേഹം ചർച്ച ചെയ്തു. അടിച്ചമർത്തലുകൾക്കും പ്രതിസന്ധികൾക്കും ഇടയിൽ പ്രത്യാശയുടെ കിരണങ്ങളായി ഉയർന്നുവന്ന ഈ രണ്ട് ദർശനങ്ങളും നീതിയും സമാധാനവും പുലരുന്ന ഒരു ഉത്തമ സമൂഹത്തെയാണ് വിഭാവനം ചെയ്യുന്നതെന്നും കർദിനാൾ അടിവരയിട്ടു പറഞ്ഞു. ആഗോള യുവജന സംഗമം 2027 ഔദ്യോഗിക ഗാനം പ്രസിദ്ധീകരിച്ചു. ആഗോള കത്തോലിക്കാ സഭയെ, പ്രത്യേകിച്ചും ഏഷ്യയിലെ കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം

0: 2027 ആഗസ്റ്റ് മാസം 3 മുതൽ 8 വരെ ദക്ഷിണ കൊറിയയിലെ സെയോളിൽ വെച്ച് നടക്കുന്ന ആഗോള യുവജന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ ഏറെ അഭിമാനകരമായ നിമിഷങ്ങളാണ്. തദവസരത്തിലേക്കുള്ള ഔദ്യോഗിക ഗാനം ആഗസ്റ്റ് മാസം 3-ാം തീയതി പ്രസിദ്ധീകരിച്ചു. കൊറിയൻ, ഇംഗ്ലീഷ് ഭാഷകളിലാണ് പ്രസിദ്ധീകരണ പരിപാടി അവതരിപ്പിച്ചത്. പശ്ചിമ ബംഗാളിൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണവും ഭീഷണിയും വർദ്ധിക്കുന്നു. ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിൽ സാധാരണക്കാർക്കിടയിൽ പ്രതിഷിദ്ധ പ്രവർത്തനം നടത്തുന്ന ക്രൈസ്തവർക്കെതിരെ തുടർച്ചയായി അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് മതസൗഹാർദ്ദ സമൂഹത്തിന് ഏറെ മുറിവുകൾ ഏൽപ്പിക്കുന്നു. ജൂലൈ മാസം പകുതിയോടെ സലേഷ്യൻ സഭയിലെ സമർപ്പിത സഹോദരങ്ങളെ ലക്ഷ്യം വെച്ചു നടന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെ ജൂലൈ മാസം 31-നും ഓഗസ്റ്റ് മാസം 1-നുമാണ് പുതിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആഗസ്റ്റ് മാസം 1-ാം തീയതി നസാത്തിലെ സെയിന്റ് ക്ലാരറ്റ്സ് കത്തോലിക്ക ദേവാലയത്തിൽ ഇരച്ചെത്തിയ ഒരു കൂട്ടം അക്രമികൾ മുൻകാരണമില്ലാതെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ആരാധനാലയം വിട്ടുപോകുവാൻ ഇടവക വൈദികന് 7 ദിവസത്തെ അന്ത്യശാസനം നൽകിക്കൊണ്ടുള്ള ഭീഷണിയും അവർ മുഴക്കി. BHP നേതാവെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് കാവ്യവസ്ത്രധാരിയായ ഒരാളുടെ നേതൃത്വത്തിലാണ് അക്രമി സംഘം എത്തിച്ചേർന്നത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഏഷ്യ ന്യൂസാണ് പ്രസിദ്ധീകരിച്ചത്. നൈജീരിയയിൽ വീണ്ടും കത്തോലിക്ക വൈദികൻ കൊല്ലപ്പെട്ടു. മനുഷ്യക്കുരുതികളുടെ പരമ്പരയിൽ നൈജീരിയയിൽ ഒരു വൈദികൻ കൂടി ഇരയായി. ജൂലൈ മാസം 29-ാം തീയതിയാണ് നൈജീരിയയിലെ കൊഗി സ്റ്റേറ്റിൽ വൈദികനായ ഫാദർ സാമുവൽ ഒപ്പയോമി ഒയറ്റോറോയെ റോഡരികിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. റോഡരികിൽ പതിയിരുന്നാണ് വാളുകൊണ്ട് വെട്ടി ഫാദർ സാമുവലിനെ കൊലപ്പെടുത്തിയത്. 2026 ജൂലൈ മാസം 29 ബുധനാഴ്ചയാണ് ഫാദർ സാമുവൽ കൊല്ലപ്പെട്ടതെന്ന് ലൊക്കോജ രൂപത പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: വചനവീഥി.

സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. സുഭാഷിത ഗ്രന്ഥത്തിലെ മുൻ അധ്യായങ്ങളെക്കുറിച്ചുള്ള വിചിന്തനത്തിൽ നാം കണ്ടതുപോലെ സോളമൻ എഴുതിയതും യൂദാരാജാവായ ഹെസക്കിയ ഏതാണ്ട് 300-ഓളം വർഷങ്ങൾക്കിപ്പുറം സോളമന്റെ സുഭാഷിതങ്ങളുടെ പ്രധാന ശേഖരത്തോട് ചേർത്തുവച്ചതുമായ 25 മുതൽ 29 വരെയുള്ള അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗത്തുള്ളതാണ് നമുക്കു മുന്നിലുള്ള 28-ാം അധ്യായവും. സുഭാഷിതങ്ങളുടെ ഉദ്ദേശം പോലെ മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും സ്വരത്തിൽ മത വർഗ ദേശവ്യത്യാസങ്ങളില്ലാതെ യുവജനങ്ങൾക്കും ജ്ഞാനം തേടുന്ന ഏതൊരു വ്യക്തിക്കും സ്വീകരിക്കാവുന്നതും പ്രായോഗികമാക്കാവുന്നതുമായ ചിന്തകളും ഉദ്ബോധനങ്ങളുമാണ് 28-ാം അധ്യായത്തിലും നമ്മൾ കണ്ടുമുട്ടുന്നത്. ന്യായവും നീതിയും ജീവിക്കുന്നത്, പാവപ്പെട്ടവരോടും എളിയവരോടുമുള്ള പെരുമാറ്റത്തിൽ വേണ്ട ശ്രദ്ധ, ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബഹുമാനം, ധനത്തെക്കുറിച്ചുള്ള ശരിയായ മനോഭാവം തുടങ്ങി വിവിധ വിഷയങ്ങൾ 28 വാക്യങ്ങളുള്ള ഈ അധ്യായത്തിൽ സോളമൻ ഉൾച്ചേർത്തിട്ടുണ്ട്. നീതിയും ന്യായവും മനുഷ്യരും. നീതിയും ന്യായവുമനുസരിച്ചുള്ള ശരിയായ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും നമുക്കു കാണാനാകുക. ആരും പിന്തുടരുന്നില്ലെങ്കിലും ദുഷ്ടർ പേടിച്ചോടുമ്പോൾ സിംഹത്തെപ്പോലെ ധീരരാണ് നീതിമാന്മാരെന്ന 1-ാം വാക്യം തന്നെ ഈയൊരു ചിന്ത ഉൾക്കൊള്ളുന്നുണ്ട്. ദുഷ്ടർ നീതി അറിയുന്നില്ലെന്നും കർത്താവിനെ തേടുന്നവരാണ് അത് മനസ്സിലാക്കുന്നതെന്നും സോളമൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നീതിമാന്മാരുടെ വിജയത്തിൽ ഏവരും ആനന്ദിക്കുമ്പോൾ ദുഷ്ടരുടെ ഉയർച്ചയിൽ ജനങ്ങൾ ഓടിയൊളിക്കുന്നു. ഈയൊരു ചിന്ത 1-ാം വാക്യത്തിലും നമുക്കു കാണാം. ദുഷ്ടരുടെ ഉയർച്ചയിൽ ആളുകൾ ഓടിയൊളിക്കുന്നു, അവർ അധപതിക്കുമ്പോൾ നീതിമാന്മാർ പ്രബലരാകും. ന്യായത്തിന്റെ കൂടെ നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുകാണിക്കുന്ന ഈ അധ്യായം അതിന്റെ അഭാവത്തിലുണ്ടാകുന്ന തിന്മകളെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അന്യായം പെരുകുമ്പോൾ പലരും അധികാരസ്ഥാനത്തേക്കെത്തുമെന്ന്, എന്നാൽ ബുദ്ധിയും പരിജ്ഞാനവുമുള്ളവർക്കു മാത്രമേ അതിന്റെ സുസ്ഥിതി നിലനിർത്താനാകൂ എന്ന് സോളമൻ എഴുതുന്നു. നിയമം ലംഘിക്കുന്നവർ ദുഷ്ടരെ പ്രശംസിക്കുകയും അവരോട് ചേർന്നു നിൽക്കുകയും ചെയ്യുമ്പോൾ നിയമം പാലിച്ചു ജീവിക്കുന്നവർ ദുഷ്ടരെ എതിർക്കുകയും അവരോട് ഏറ്റുമുട്ടുകയും ചെയ്യുന്നു. ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കുമെന്നും ദുർമാർഗത്തിൽ ചരിക്കുന്നവൻ കുഴിയിൽ വീഴുമെന്നും സോളമൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്വന്തം തെറ്റുകൾ മറച്ചുവയ്ക്കുന്നത് ശരിയായ പ്രവൃത്തിയല്ലെന്ന്, തെറ്റ് ഏറ്റുപറയുന്നത് വഴി കരുണ ലഭിക്കുമെന്ന്, ഐശ്വര്യമുണ്ടാകുമെന്ന് സോളമൻ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ദൈവസന്നിധിയിലുള്ള തുറന്നുപറച്ചിലിനെയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. നിരന്തരമുള്ള ദൈവഭക്തി അനുഗ്രഹദായകമാണെന്ന, ഹൃദയകാഠിന്യം ദുരിതകാരണമാണെന്ന ചിന്തകളും ഇതിനോട് ചേർന്നുപോകുന്നവയാണ്. ദൈവഭയവും ദൈവഭക്തിയും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാനും വീഴ്ചകളിൽ പൊറുതിയപേക്ഷിക്കാനും പ്രേരണ നൽകുമെന്നും ക്ഷമയും സ്നേഹവും ലഭിക്കാനും കാരണമാകുമെന്നും ഈ വചനഭാഗം ഉദ്ബോധിപ്പിക്കുന്നു. ദരിദ്രരോടും പാവങ്ങളോടും മറ്റ് മനുഷ്യരോടുമുള്ള പെരുമാറ്റം. എളിയവരോട്, ദരിദ്രരോടും പാവങ്ങളോടും കാണിക്കേണ്ട കരുണയും സ്നേഹവും മര്യാദയുമൊക്കെ ഈ അധ്യായവും കൈകാര്യം ചെയ്യുന്നുണ്ട്. ദരിദ്രനെ പീഡിപ്പിക്കുന്ന അധികാരി ഭക്ഷ്യവിളകൾ നശിപ്പിക്കുന്ന പേമാരി പോലെയാണ് എന്ന ചിന്ത കാർഷികവൃത്തിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനാകും. തനിക്കുവേണ്ടിക്കൂടി അധ്വാനിക്കുന്ന കൃഷിക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന മുതലാളി തനിക്കുതന്നെ ലഭിക്കേണ്ട വിളകളും നികുതിയുമാണ് ഇല്ലാതാക്കുന്നത്. നിസ്സഹായരുടെ മേൽ ഭരണം നടത്തുന്ന ദുഷ്ടനായ രാജാവിനെ ഗർജിക്കുന്ന സിംഹത്തോടും ഇരതേടുന്ന കരടിയോടുമാണ് സോളമൻ താരതമ്യം ചെയ്യുന്നത്. പ്രജകളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന രാജാവ് ബുദ്ധിശൂന്യനാണെന്നും അവൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. താൻ ബുദ്ധിമാനാണെന്ന ചിന്തയിൽ ധനികൻ ജീവിക്കുമ്പോൾ അവന്റെ മൗഢ്യത്യം ബുദ്ധിമാനായ ദരിദ്രന് തിരിച്ചറിയാനാകും. മറ്റുള്ളവരോട് കരുണയോടെ പെരുമാറാനുള്ള ആഹ്വാനം നൽകിക്കൊണ്ട് ദരിദ്രരോട് ദാനം ചെയ്യുന്നവന് ക്ഷാമമുണ്ടാകില്ലെന്ന് എഴുതുന്ന സോളമൻ അവരുടെ നേരെ കണ്ണടയ്ക്കുന്നവന് ശാപത്തിനുമേൽ ശാപമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കൽപ്പന പാലിക്കുന്ന പുത്രൻ ജ്ഞാനിയാണെന്ന് ഓർമ്മിപ്പിക്കുന്ന സുഭാഷിതം ദുർവൃത്തരോട് ചേർന്നു നടക്കുന്നവർ അവരുടെ മാതാപിതാക്കൾക്കുപോലും
അപമാനകാരണമാകുമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. സത്യസന്ധരെ ദുർമാർഗത്തിലേക്കു നയിക്കുന്നവർ, വഴിതെറ്റിക്കുന്നവർ തങ്ങളുടെ തന്നെ കുഴിയിൽ വീഴുമെന്നും എന്നാൽ നിഷ്കളങ്കരായവർക്ക് നന്മയുണ്ടാകുമെന്നും സോളമൻ എഴുതുന്നു. കൊലപാതകി മരണം വരെ അലഞ്ഞുതിരിയട്ടെയെന്ന, അവന് ഇടം കൊടുക്കരുതെന്ന വാക്കുകളെ പഴയ നിയമകാല ചിന്തയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാനാകും. സ്വാർത്ഥലാഭത്തിനുവേണ്ടി, അപ്പക്കഷണത്തിനുവേണ്ടി മനുഷ്യർ തെറ്റു ചെയ്യുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്ന സോളമൻ പക്ഷപാതം നല്ലതല്ലെന്ന് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. കപടമായ മുഖസ്തുതിയേക്കാൾ നന്മയിലേക്കു വളരാൻ സഹായിക്കുന്ന ശാസനയാണ് നല്ലതെന്ന്, അത്തരം പ്രവൃത്തികളാണ് പ്രീതി നേടാൻ ഉപകരിക്കുകയെന്നും അവൻ പറയുന്നു. സുഭാഷിതത്തിന്റെ 27 അധ്യായത്തിലും സമാന ചിന്ത നാം കാണുന്നുണ്ട്. പരിമിതമായ സ്വന്തം ബുദ്ധിയിൽ വിശ്വാസമർപ്പിക്കാതെ സുഭാഷിതമുൾപ്പെടെയുള്ള ഉദ്ബോധനങ്ങൾ പകരുന്ന ജ്ഞാനത്തിന്റെ പാതയിൽ സുരക്ഷിതമായി സഞ്ചരിക്കാനും സോളമൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ധനവും സമ്പത്തും ദാരിദ്ര്യവും ശരിയായ മനോഭാവവും അമിതമായ ധനമോഹവും അത് മുന്നോട്ടു വയ്ക്കുന്ന പ്രലോഭനങ്ങളും സോളമൻ ഈ അധ്യായത്തിലും പരാമർശിക്കുന്നുണ്ട്. വക്രബുദ്ധിയായ ദുഷ്ടനായ ധനവാനേക്കാൾ സത്യസന്ധനായ ദരിദ്രനാണ് ശ്രേഷ്ഠനെന്ന്, സാമ്പത്തിക സ്ഥിതിയേക്കാൾ വ്യക്തിയുടെ നല്ല മൂല്യങ്ങളാണ് നാം പരിഗണിക്കേണ്ടതെന്ന് യുവജനങ്ങളെ അവൻ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. തെറ്റായ പ്രവൃത്തികളിലൂടെ നേടുന്നത് എന്നും നിലനിൽക്കില്ലെന്ന്, പലിശയും കൊള്ളലാഭവും വഴി നേടിയത് ദരിദ്രരോട് ദയ കാണിക്കുന്നവരുടെ കൈകളിലേക്ക് പോകുമെന്ന് അവൻ മുന്നറിയിപ്പ് നൽകുന്നു. പഴയ നിയമചിന്തയിൽ പലിശ വാങ്ങുന്നത്, പ്രത്യേകിച്ച് സഹോദരങ്ങളോട് പലിശ വാങ്ങുന്നത് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്ന് നമുക്കറിയാം. കൃഷിയുടെ സംസ്കാരം കൂടുതലായി പ്രാധാന്യമർഹിച്ചിരുന്ന ഒരു കാലത്ത് മണ്ണിൽ ശരിയായി അധ്വാനിച്ചാൽ ആഹാരം ലഭിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്ന സോളമൻ പാഴ്വേല ഉപകാരപ്പെടില്ലെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിശ്വസ്തത അനുഗ്രഹകാരണമാകുമെന്ന് പഠിപ്പിക്കുന്ന സുഭാഷിതം ഏതുവിധേനയും വേഗത്തിൽ ധനികനാകാനുള്ള പരിശ്രമം നല്ലതല്ലെന്നും ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. സമ്പത്തിനു പിന്നാലെ പരക്കം പായുന്ന പിശുക്കനെ ദാരിദ്ര്യം പിടികൂടുമെന്ന് സോളമൻ മുന്നറിയിപ്പ് നൽകുന്നു. കൊള്ളലാഭം വെറുക്കുന്നവന്, ന്യായമായി പെരുമാറുന്നവന് ദീർഘായുസ്സുണ്ടാകുമെന്നും അവൻ ഉറപ്പു നൽകുന്നുണ്ട്. കരുണയില്ലാതെ മാതാപിതാക്കളിൽ നിന്നുപോലും പിടിച്ചുപറിക്കുകയും അതിൽ തെറ്റുകാണാതിരിക്കുകയും ചെയ്യുന്നവനെ എല്ലാം നശിപ്പിക്കുന്നവന്റെ സുഹൃത്തായാണ് സുഭാഷിതം കാണുന്നത്. ഉപസംഹാരം. നീതിയുടെയും ന്യായത്തിന്റെയും നന്മയുടെയും പാതയിൽ മുന്നോട്ടു പോകാനും ജീവിതത്തെയും പ്രവൃത്തികളെയും വിവേകപൂർവം വിലയിരുത്താനും ജ്ഞാനപൂർവം നിയന്ത്രിക്കാനും ഉദ്ബോധിപ്പിക്കുന്ന സോളമന്റെ ചിന്തകളടങ്ങിയ 28 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ ചുരുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലും ഈ ഉദ്ബോധനങ്ങൾ സ്വീകരിക്കുകയും അവയനുസരിച്ച് ജീവിക്കുകയും ചെയ്യാം. ദുർമാർഗത്തിലും ദുഷ്ടരിലും നിന്ന് അകന്ന് ശരിയുടെയും വിവേകത്തിന്റെയും പാതയിൽ മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് ദരിദ്രരോടും പാവങ്ങളോടും ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചവരോടും കരുണയോടെയും ക്ഷമയോടെയും ഇടപെട്ടുകൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും മുന്നിൽ സ്വീകാര്യരാകാൻ പരിശ്രമിക്കാം. അർഹമായവയ്ക്കു വേണ്ടി അധ്വാനിക്കുമ്പോൾ തന്നെ അമിതമായ സമ്പത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള മോഹവും ശ്രമങ്ങളും ഒഴിവാക്കാം. കൂടുതലായി ദൈവത്തിൽ ആശ്രയിക്കുകയും തന്നോട് ചേർന്നു നിൽക്കുന്നവരെ പരിപാലിക്കുന്ന അവനിൽ കൂടുതലായി ശരണപ്പെടുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 28 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ഫാദർ മാത്യു വലങ്ങാട് എഴുതി, ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കിസ്റ്റർ